0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ക്രൈസ്തവ വീക്ഷണത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ചും വിദ്യാഭ്യാസത്തിൽ കത്തോലിക്കാ സഭയുടെ സംഭാവനകളെയും കടമകളെയും കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ നാം ശ്രവിക്കുന്നത്.

മനുഷ്യജീവിതത്തിന്റെ സമഗ്രമായ വളർച്ചയിൽ വിദ്യാഭ്യാസത്തിന് അതീവ പ്രാധാന്യമാണുള്ളത്. കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമെന്നത് കേവലം അറിവുകൾ സമ്പാദിക്കുന്നതോ തൊഴിലുകൾ നേടുന്നതോ മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവന്റെ പൂർണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധമായ ഒരു പ്രക്രിയയാണ്. ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന സുവിശേഷത്തിലെ തിരുവചനത്തിന് അനുസൃതമായി അജ്ഞതയുടെ ഇരുളിനെ മാറ്റി അറിവിന്റെ വെളിച്ചം പകരുക എന്നതാണ് സഭയുടെ വിദ്യാഭ്യാസ ദർശനം. ഓരോ മകനും മകളും ദൈവത്തിന്റെ ദാനമാണെന്നും അവരിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നത് സഭയുടെയും സമൂഹത്തിന്റെയും കടമയാണെന്നും സഭ വിശ്വസിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗ്രവീസിമും എദുക്കസിയോണിസ് എന്ന രേഖ ചൂണ്ടിക്കാട്ടുന്നത് പോലെ എല്ലാ മനുഷ്യർക്കും അവരുടെ അന്തസ്സിനനുസൃതമായ വിദ്യാഭ്യാസം ലഭിക്കുവാൻ അലംഘനീയമായ അവകാശമുണ്ട്. ഈ അവകാശം കേവലം ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ആത്മീയവും ധാർമ്മികവും സാമൂഹികവുമായ ഉന്നതിയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. സഭ ഒരു അമ്മയെന്ന നിലയിൽ തന്റെ മക്കളെ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുവാൻ വിദ്യാഭ്യാസത്തെ ഒരു പ്രേഷിത ദൗത്യമായി സ്വീകരിക്കുന്നുവെന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതും. സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. വിദ്യാഭ്യാസം ഈ സുവിശേഷവൽക്കരണത്തിന്റെ അവിഭാജ്യ ഘടകവുമാണ്. യേശുക്രിസ്തു തന്റെ പരസ്യജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനാൽ സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് കേവലം സ്ഥാപനവൽക്കരണത്തിനോ സാമ്പത്തിക നേട്ടത്തിനോ ആകരുതെന്നും, മറിച്ച് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ലോകത്തിന് ജീവിതം വഴിയായി പകർന്നു നൽകാനായിരിക്കണമെന്നും സഭാമാതാവ് പഠിപ്പിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമാക്കുന്നതുപോലെ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെ സഹായിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തമാണ്. സത്യം അന്വേഷിക്കുന്നവൻ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. ശാസ്ത്രവും കലയും സാങ്കേതികവിദ്യയും വിദ്യാഭ്യാസ മേഖലയിൽ പ്രാധാന്യം നേടുമ്പോൾ അവയൊന്നും ദൈവത്തിന് വിരുദ്ധമല്ലെന്നും, മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിവൈഭവത്തിന്റെ വിവിധ തലങ്ങളാണെന്നും സഭ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു. സഭയുടെ ഈ ദൗത്യം ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ഭാഷകളിലും ഇന്ന് ഏറെ വ്യക്തമാണ്. കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ ദർശനം സാർവത്രികമാണ്. ജാതി, മതം, വർഗം, ലിംഗം അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും സഭയുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് സഭയുടെ നിർബന്ധ ബുദ്ധിയായിരിക്കണമെന്ന് എപ്പോഴും ഉദ്ബോധിപ്പിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നാണ് എന്ന പൗലോസ് ലിഹായുടെ വാക്കുകൾ സഭയുടെ വിദ്യാഭ്യാസ നയത്തിന്റെയും അടിസ്ഥാനശിലയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും സഭ വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. ഭാരതത്തിൽ തന്നെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സഭ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നു നൽകിയ വിശുദ്ധ ചാവറയച്ചനെയും ഇത്തരുടത്തിൽ നാം ഓർക്കണം. ഓരോ പള്ളിയോടും ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കിക്കൊണ്ടും സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നതിനായി പള്ളികളിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചുകൊണ്ടും വിദ്യാഭ്യാസത്തിൽ വിപ്ലവാത്മകമായ മാറ്റം കൊണ്ടുവന്ന അദ്ദേഹം മൂലമാണ് ഈ ലേഖനമെഴുതുവാൻ എനിക്കും സാധിക്കുന്നതെന്നതും ഏറെ ചാരിതാർത്ഥ്യം അർഹിക്കുന്നു. തത്വചിന്തകനായ പ്ലേറ്റോയുടെ ദർശനത്തിൽ വിദ്യാഭ്യാസമെന്നത് നീതിയുക്തമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. സഭ ഈ നീതി നടപ്പിലാക്കുന്നത് അർഹതപ്പെട്ട എല്ലാവർക്കും വിവേചനമില്ലാതെ വിദ്യ പകർന്നു നൽകിക്കൊണ്ടാണ്. ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിലൂടെ സഭ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം വെളിപ്പെടുത്തുന്നു. ഇതാണ് ഇത്തരം കുഞ്ഞുങ്ങൾക്കുവേണ്ടി അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ വിവിധ രൂപതകളെയും സന്യാസ സഭകളെയും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത്. വിദ്യാഭ്യാസമെന്നത് കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രമായ ഒന്നായിരിക്കണം. ബുദ്ധിശക്തിയുടെ വികാസം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസം അപൂർണമാണ്. നിർഭാഗ്യവശാൽ ഇന്ന്
ഇതൊരു യാഥാർത്ഥ്യമാണെന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്നു. മനുഷ്യന് ഒരു ആത്മീയ തലം കൂടിയുണ്ടെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു. ഗൗദിയം എത് സ്പെസ് എന്ന കൗൺസിൽ രേഖ വ്യക്തമാക്കുന്നത് പോലെ മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു നന്മ ആഗ്രഹിക്കുന്നുണ്ട്. ആ നന്മയെ തൊട്ടുണർത്തുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം. അരിസ്റ്റോട്ടിൽ നിരീക്ഷിക്കുന്നത് പോലെ ഹൃദയത്തെ പരിശീലിപ്പിക്കാതെയുള്ള ബുദ്ധിയുടെ പരിശീലനം വിദ്യാഭ്യാസമേയല്ല. സഭയുടെ വിദ്യാഭ്യാസ ശൈലിയിൽ കായിക വിനോദങ്ങൾ ശരീരത്തെയും കലകളും ശാസ്ത്രവും മനസ്സിനെയും പ്രാർത്ഥനയും ധ്യാനവും ആത്മാവിനെയും പോഷിപ്പിക്കുന്നു. ഈ ഒരു സമന്വയത്തിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാനും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുവാനും സാധിക്കൂ. അതുകൊണ്ടാണ് കത്തോലിക്കാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മേഖലകളിലെല്ലാം ശ്രദ്ധ ചെലുത്തണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നത്. ഒരു രാജ്യം വികസിക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ സ്വഭാവമഹിമയിലൂടെയാണ്. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തോടും സമൂഹത്തോടും വലിയ കടമകളുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നു. സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക എന്ന യേശുവിന്റെ വാക്യം പൗരധർമ്മം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ സത്യസന്ധരും കഠിനാധ്വാനികളുമായിരിക്കണം. അവർ നീതിക്കുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകണം. തന്റെ ചുറ്റുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുവാനും ദരിദ്രരുടെ പക്ഷം ചേരുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് അവരന്റെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുമ്പോൾ അവയ്ക്കുനേരെ കണ്ണടയ്ക്കുന്ന അധികാരവർഗം വരും തലമുറയോട് ചെയ്യുന്ന വലിയ വഞ്ചനയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നതിൽ തെല്ലും സംശയമില്ല. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളനുസരിച്ച് ഐക്യദാർഢ്യമെന്നത് വലിയ ഒരു മൂല്യമാണ്. മറ്റുള്ളവരുടെ വേദനകൾ തന്റേതുകൂടിയാണെന്ന് തിരിച്ചറിയുന്ന വിദ്യാർത്ഥിക്ക് നീതിയുള്ള ഒരു രാഷ്ട്രം നിർമ്മിക്കുക സാധ്യമാവുകയുള്ളൂ. തോമസ് അക്വീനാസ് നിരീക്ഷിക്കുന്നത് പോലെ നിയമങ്ങൾ പൊതുനന്മയെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. വിദ്യാർത്ഥികൾ നിയമങ്ങളനുസരിക്കുവാനും എന്നാൽ അനീതിപരമായ നിയമങ്ങളെ ധാർമ്മികമായി ചോദ്യം ചെയ്യുവാനും പഠിക്കണം. രാഷ്ട്രത്തിന്റെ പുരോഗതി എന്നത് കേവലം ആഭ്യന്തര ഉൽപ്പാദന വർധനവല്ല, മറിച്ച് ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിലാണ്. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ പോരാടുവാൻ വിദ്യാർത്ഥികൾ തങ്ങളുടെ അറിവിനെ ഒരു ആയുധമായി ഉപയോഗിക്കണം. പരിസ്ഥിതി സംരക്ഷണവും രാഷ്ട്രനിർമ്മാണത്തിന്റെ ഭാഗമാണെന്ന് ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോസി എന്ന ചാക്രിക ലേഖനം വഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുതന്നെ ലിയോ 14 പാപ്പായും തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുറപ്പാക്കുവാൻ ഓരോ നാട്ടിലെയും ഭരണകൂടത്തിന് വലിയ ബാധ്യതയുണ്ട്. സഭയുടെ വീക്ഷണത്തിൽ മാതാപിതാക്കളാണ് കുട്ടികളുടെ പ്രാഥമിക അധ്യാപകർ. എന്നാൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അവരെ സഹായിക്കേണ്ടത് ഭരണകൂടമാണ്. ധനസഹായം എന്ന ക്രൈസ്തവ സാമൂഹിക തത്വമനുസരിച്ച് താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ മേൽത്തട്ടിലുള്ളവർ ഇടപെടരുത്. പകരം അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അതായത്, മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് ഏതുതരം വിദ്യാഭ്യാസം നൽകണം എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം സർക്കാരുകൾ നൽകണം. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുവാനും അവ നിയന്ത്രിക്കുവാനുമുള്ള സഭയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അവകാശത്തെ ഭരണകൂടം മാനിക്കണം. അതേസമയം വിദ്യാഭ്യാസം കേവലമൊരു ലാഭകരമായ വ്യവസായമായി മാറാതെ നോക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. തത്വചിന്തകനായ ജോൺ ലോക്ക് പറഞ്ഞതുപോലെ, പ്രകൃതിദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊള്ളേണ്ടത്. പാവപ്പെട്ട കുട്ടികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ ഭരണകൂടം പദ്ധതികൾ ആവിഷ്കരിക്കണം. പാഠ്യപദ്ധതികൾ ആധുനികവും എന്നാൽ അതേസമയം സാംസ്കാരിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതുമാകണം. വിദ്യാലയങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുവാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. വിദ്യാഭ്യാസം എന്നത് ഒരു രാഷ്ട്രത്തിന്റെ നിക്ഷേപമാണ്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാൻ ഭരണാധികാരികൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനകാലത്തെ കേവലം പരീക്ഷകൾ ജയിക്കുവാനുള്ള സമയമായി കാണരുത്. അതൊരു സ്വയം സമർപ്പണത്തിന്റെ കാലമാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന കൽപ്പന വിദ്യാഭ്യാസത്തിലും ബാധകമാണ്. ബുദ്ധി ഉപയോഗിച്ച് സത്യത്തെ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നതും പഠിക്കുന്നതും ഒരു ആരാധനയാണ്. ഒരു വിദ്യാർത്ഥിയുടെ കടമ തനിക്ക് ലഭിച്ച കഴിവുകളെ പരമാവധി വികസിപ്പിക്കുക എന്നതാണ്.
താലന്തുകളുടെ ഉപമയിൽ പറയുന്നത് പോലെ തനിക്ക് ലഭിച്ച കഴിവുകൾ വർദ്ധിപ്പിക്കാത്തവൻ ശിക്ഷാർഹനാണ്. അറിവ് എന്നത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സേവിക്കപ്പെടാനല്ല, സേവിക്കാനാണ് ഞാൻ വന്നത് എന്ന് ക്രിസ്തു പറഞ്ഞത് വിദ്യാർത്ഥികൾ മാതൃകയാക്കണം. ലോകം ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അറിവില്ലായ്മയല്ല, മറിച്ച് അറിവിനെ സ്നേഹമില്ലാതെ ഉപയോഗിക്കുന്നതാണ്. അതിനാൽ അറിവിനോടൊപ്പം കാരുണ്യവും വിനയവും വിദ്യാർത്ഥികൾ കൈമുതലാക്കണം. മഹാനായ തത്വചിന്തകൻ സോക്രട്ടീസ് പറഞ്ഞതുപോലെ, തനിക്ക് ഒന്നുമറിയില്ല എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവിന്റെ തുടക്കം. ഈ വിനയം വിദ്യാർത്ഥികളെ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ പ്രേരിപ്പിക്കും. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ മൗനം പാലിക്കാതെ ക്രിയാത്മകമായി ഇടപെടുവാൻ ഈ തലമുറയ്ക്ക് സാധിക്കണം. വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിൽ കുടുംബവും വിദ്യാലയവും തമ്മിലുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ്. സഭ പഠിപ്പിക്കുന്നതുപോലെ കുടുംബം ഒരു ചെറു സഭയാണ്. അവിടെയാണ് സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആദ്യ പാഠങ്ങൾ കുട്ടി പഠിക്കുന്നത്. മാതാപിതാക്കളുടെ ജീവിത മാതൃകയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. വിദ്യാലയങ്ങൾ കുടുംബത്തിന്റെ തുടർച്ചയായിരിക്കണം. അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കുട്ടിയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാതാപിതാക്കളെ ഈ പ്രക്രിയയിൽ സജീവമായി പങ്കുചേർക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടികൾക്ക് ശരിയായ സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം തന്നെ അവരെ അച്ചടക്കത്തിലേക്ക് നയിക്കുവാൻ അധ്യാപക രക്ഷാകർത്തൃ കൂട്ടായ്മയ്ക്ക് സാധിക്കണം. അച്ചടക്കമെന്നത് ശിക്ഷയല്ല, മറിച്ച് ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാനുള്ള പരിശീലനമാണ്. ഇമ്മാനുവൽ കാന്റ് നിരീക്ഷിക്കുന്നതുപോലെ, മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മനുഷ്യനായി തീരുന്നുള്ളൂ. ഈ വളർച്ചയിൽ കുടുംബം നൽകുന്ന സ്നേഹവും വിദ്യാലയം നൽകുന്ന അറിവും ഒരുപോലെ പ്രധാനമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ലോകത്താണ്. പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവോടെ വിദ്യാഭ്യാസ മേഖല മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഇത് വിദ്യാഭ്യാസത്തിന് വലിയ സാധ്യതകൾ നൽകുമ്പോൾ തന്നെ വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. സഭ സാങ്കേതിക വിദ്യയെ എതിർക്കുന്നില്ല, മറിച്ച് അതിനെ മനുഷ്യത്വപരമായി ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുന്നു. ലോകം സാങ്കേതിക വിദ്യയുടെ കടലിൽ മുങ്ങിപ്പോകുമ്പോഴും മനുഷ്യന്റെ ആത്മാവിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താ പദ്ധതി ഏറെ ആവശ്യമാണെന്ന് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിൽ എടുത്തു പറയുന്നുണ്ട്. വിവരങ്ങൾ അറിവല്ല എന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയണം. അതിനാൽ ഇന്റർനെറ്റിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ അവർക്ക് സാധിക്കണം. പാപ്പ തന്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഡിജിറ്റൽ ലോകം മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുവാൻ സഹായിക്കണം, അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തരുത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും അശ്ലീലതയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള കടമ ഭരണകൂടത്തിനും വിദ്യാലയങ്ങൾക്കുമുണ്ട്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിലെ ദുരിതങ്ങൾ കുറയ്ക്കുവാനും വിജ്ഞാനം എല്ലാവരിലേക്കും എത്തിക്കുവാനും വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയെടുക്കണം. ആത്മീയമായ ശൂന്യത ഒരിക്കലും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കൊണ്ട് നികത്തുവാൻ കഴിയില്ല എന്ന് സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ പ്രാർത്ഥനയ്ക്കും നിശബ്ദതയ്ക്കും ജീവിതത്തിൽ ഇടം കണ്ടെത്തുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം കുട്ടികളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും നശിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതിനാൽ വിദ്യാഭ്യാസം എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു തീർത്ഥാടനമാണ്. കത്തോലിക്കാ സഭ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം കുട്ടികളെ ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും അടുപ്പിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനോടൊപ്പം തന്നെ കടമകൾ വിശ്വസ്തതയോടെ നിർവഹിക്കുന്ന ഒരു തലമുറയെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്. ലോകത്തിന്റെ പ്രകാശമായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന ബോധ്യം ഓരോ കുട്ടിയിലും വളർത്തുവാൻ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യത്തിന് സാധിക്കണം. അപ്രകാരം സമാധാനം ലോകത്തിൽ സംസ്ഥാപിക്കപ്പെടണം. അറിവ് ദൈവത്തിന്റെ ദാനമാണ്. അത് മാനവികതയുടെ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ വരികൾ എഴുതി ബേബി ജോൺ ഭാഗവതരും ഷാജി തുമ്പേച്ചിറയിലച്ചനും ചേർന്ന് സംഗീതം നൽകിയ ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ

ക്രൈസ്തവ വീക്ഷണത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ചും വിദ്യാഭ്യാസത്തിൽ കത്തോലിക്കാ സഭയുടെ സംഭാവനകളെയും കടമകളെയും കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ നാം ശ്രവിക്കുന്നത്.

മനുഷ്യജീവിതത്തിന്റെ സമഗ്രമായ വളർച്ചയിൽ വിദ്യാഭ്യാസത്തിന് അതീവ പ്രാധാന്യമാണുള്ളത്. കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമെന്നത് കേവലം അറിവുകൾ സമ്പാദിക്കുന്നതോ തൊഴിലുകൾ നേടുന്നതോ മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവന്റെ പൂർണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധമായ ഒരു പ്രക്രിയയാണ്. ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന സുവിശേഷത്തിലെ തിരുവചനത്തിന് അനുസൃതമായി അജ്ഞതയുടെ ഇരുളിനെ മാറ്റി അറിവിന്റെ വെളിച്ചം പകരുക എന്നതാണ് സഭയുടെ വിദ്യാഭ്യാസ ദർശനം. ഓരോ മകനും മകളും ദൈവത്തിന്റെ ദാനമാണെന്നും അവരിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നത് സഭയുടെയും സമൂഹത്തിന്റെയും കടമയാണെന്നും സഭ വിശ്വസിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗ്രവീസിമും എദുക്കസിയോണിസ് എന്ന രേഖ ചൂണ്ടിക്കാട്ടുന്നതുപോലെ എല്ലാ മനുഷ്യർക്കും അവരുടെ അന്തസ്സിനനുസൃതമായ വിദ്യാഭ്യാസം ലഭിക്കുവാൻ അലംഘനീയമായ അവകാശമുണ്ട്. ഈ അവകാശം കേവലം ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ആത്മീയവും ധാർമ്മികവും സാമൂഹികവുമായ ഉന്നതിയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. സഭ ഒരു അമ്മയെന്ന നിലയിൽ തന്റെ മക്കളെ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുവാൻ വിദ്യാഭ്യാസത്തെ ഒരു പ്രേഷിത ദൗത്യമായി സ്വീകരിക്കുന്നുവെന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതും. സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. വിദ്യാഭ്യാസം ഈ സുവിശേഷവൽക്കരണത്തിന്റെ അവിഭാജ്യ ഘടകവുമാണ്. യേശുക്രിസ്തു തന്റെ പരസ്യജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനാൽ സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് കേവലം സ്ഥാപനവൽക്കരണത്തിനോ സാമ്പത്തിക നേട്ടത്തിനോ ആകരുതെന്നും, മറിച്ച് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ലോകത്തിന് ജീവിതം വഴിയായി പകർന്നു നൽകാനായിരിക്കണമെന്നും സഭാമാതാവ് പഠിപ്പിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമാക്കുന്നതുപോലെ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെ സഹായിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തമാണ്. സത്യം അന്വേഷിക്കുന്നവൻ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. ശാസ്ത്രവും കലയും സാങ്കേതികവിദ്യയും വിദ്യാഭ്യാസ മേഖലയിൽ പ്രാധാന്യം നേടുമ്പോൾ അവയൊന്നും ദൈവത്തിന് വിരുദ്ധമല്ലെന്നും, മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിവൈഭവത്തിന്റെ വിവിധ തലങ്ങളാണെന്നും സഭ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു. സഭയുടെ ഈ ദൗത്യം ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ഭാഷകളിലും ഇന്ന് ഏറെ വ്യക്തമാണ്. കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ ദർശനം സാർവത്രികമാണ്. ജാതി, മതം, വർഗം, ലിംഗം അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും സഭയുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് സഭയുടെ നിർബന്ധ ബുദ്ധിയായിരിക്കണമെന്ന് എപ്പോഴും ഉദ്ബോധിപ്പിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നാണ് എന്ന പൗലോസ് ലിഹായുടെ വാക്കുകൾ സഭയുടെ വിദ്യാഭ്യാസ നയത്തിന്റെയും അടിസ്ഥാനശിലയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും സഭ വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. ഭാരതത്തിൽ തന്നെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സഭ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നു നൽകിയ വിശുദ്ധ ചാവറയച്ചനെയും ഇത്തരുടത്തിൽ നാം ഓർക്കണം. ഓരോ പള്ളിയോടും ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കിക്കൊണ്ടും സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നതിനായി പള്ളികളിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചുകൊണ്ടും വിദ്യാഭ്യാസത്തിൽ വിപ്ലവാത്മകമായ മാറ്റം കൊണ്ടുവന്ന അദ്ദേഹം മൂലമാണ് ഈ ലേഖനമെഴുതുവാൻ എനിക്കും സാധിക്കുന്നതെന്നതും ഏറെ ചാരിതാർത്ഥ്യം അർഹിക്കുന്നു. തത്വചിന്തകനായ പ്ലേറ്റോയുടെ ദർശനത്തിൽ വിദ്യാഭ്യാസമെന്നത് നീതിയുക്തമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. സഭ ഈ നീതി നടപ്പിലാക്കുന്നത് അർഹതപ്പെട്ട എല്ലാവർക്കും വിവേചനമില്ലാതെ വിദ്യ പകർന്നു നൽകിക്കൊണ്ടാണ്. ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിലൂടെ സഭ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം വെളിപ്പെടുത്തുന്നു. ഇതാണ് ഇത്തരം കുഞ്ഞുങ്ങൾക്കുവേണ്ടി അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ വിവിധ രൂപതകളെയും സന്യാസസഭകളെയും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത്. വിദ്യാഭ്യാസമെന്നത് കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രമായ ഒന്നായിരിക്കണം. ബുദ്ധിശക്തിയുടെ വികാസം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസം അപൂർണമാണ്. നിർഭാഗ്യവശാൽ ഇന്ന്
ഇതൊരു യാഥാർത്ഥ്യമാണെന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്നു. മനുഷ്യന് ഒരു ആത്മീയ തലം കൂടിയുണ്ടെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു. ഗൗദിയം എത് സ്പെസ് എന്ന കൗൺസിൽ രേഖ വ്യക്തമാക്കുന്നതുപോലെ മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു നന്മ ആഗ്രഹിക്കുന്നുണ്ട്. ആ നന്മയെ തൊട്ടുണർത്തുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം. അരിസ്റ്റോട്ടിൽ നിരീക്ഷിക്കുന്നതുപോലെ ഹൃദയത്തെ പരിശീലിപ്പിക്കാതെയുള്ള ബുദ്ധിയുടെ പരിശീലനം വിദ്യാഭ്യാസമേയല്ല. സഭയുടെ വിദ്യാഭ്യാസ ശൈലിയിൽ കായിക വിനോദങ്ങൾ ശരീരത്തെയും കലകളും ശാസ്ത്രവും മനസ്സിനെയും പ്രാർത്ഥനയും ധ്യാനവും ആത്മാവിനെയും പോഷിപ്പിക്കുന്നു. ഈ ഒരു സമന്വയത്തിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാനും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുവാനും സാധിക്കൂ. അതുകൊണ്ടാണ് കത്തോലിക്കാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മേഖലകളിലെല്ലാം ശ്രദ്ധ ചെലുത്തണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നത്. ഒരു രാജ്യം വികസിക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ സ്വഭാവമഹിമയിലൂടെയാണ്. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തോടും സമൂഹത്തോടും വലിയ കടമകളുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നു. സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക എന്ന യേശുവിന്റെ വാക്യം പൗരധർമ്മം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ സത്യസന്ധരും കഠിനാധ്വാനികളുമായിരിക്കണം. അവർ നീതിക്കുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകണം. തന്റെ ചുറ്റുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുവാനും ദരിദ്രരുടെ പക്ഷം ചേരുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് അവരന്റെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുമ്പോൾ അവയ്ക്കു നേരെ കണ്ണടയ്ക്കുന്ന അധികാരവർഗം വരും തലമുറയോട് ചെയ്യുന്ന വലിയ വഞ്ചനയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നതിൽ തെല്ലും സംശയമില്ല. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളനുസരിച്ച് ഐക്യദാർഢ്യമെന്നത് വലിയ ഒരു മൂല്യമാണ്. മറ്റുള്ളവരുടെ വേദനകൾ തന്റേതുകൂടിയാണെന്ന് തിരിച്ചറിയുന്ന വിദ്യാർത്ഥിക്ക് നീതിയുള്ള ഒരു രാഷ്ട്രം നിർമ്മിക്കുക സാധ്യമാവുകയുള്ളൂ. തോമസ് അക്വീനാസ് നിരീക്ഷിക്കുന്നതുപോലെ നിയമങ്ങൾ പൊതുനന്മയെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. വിദ്യാർത്ഥികൾ നിയമങ്ങളനുസരിക്കുവാനും എന്നാൽ അനീതിപരമായ നിയമങ്ങളെ ധാർമ്മികമായി ചോദ്യം ചെയ്യുവാനും പഠിക്കണം. രാഷ്ട്രത്തിന്റെ പുരോഗതി എന്നത് കേവലം ആഭ്യന്തര ഉൽപ്പാദന വർധനവല്ല, മറിച്ച് ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിലാണ്. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ പോരാടുവാൻ വിദ്യാർത്ഥികൾ തങ്ങളുടെ അറിവിനെ ഒരു ആയുധമായി ഉപയോഗിക്കണം. പരിസ്ഥിതി സംരക്ഷണവും രാഷ്ട്രനിർമ്മാണത്തിന്റെ ഭാഗമാണെന്ന് ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം വഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുതന്നെ ലിയോ 14 പാപ്പായും തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുറപ്പാക്കുവാൻ ഓരോ നാട്ടിലെയും ഭരണകൂടത്തിന് വലിയ ബാധ്യതയുണ്ട്. സഭയുടെ വീക്ഷണത്തിൽ മാതാപിതാക്കളാണ് കുട്ടികളുടെ പ്രാഥമിക അധ്യാപകർ. എന്നാൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അവരെ സഹായിക്കേണ്ടത് ഭരണകൂടമാണ്. ധനസഹായം എന്ന ക്രൈസ്തവ സാമൂഹിക തത്വമനുസരിച്ച് താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ മേൽത്തട്ടിലുള്ളവർ ഇടപെടരുത്. പകരം അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അതായത്, മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് ഏതുതരം വിദ്യാഭ്യാസം നൽകണം എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം സർക്കാരുകൾ നൽകണം. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുവാനും അവ നിയന്ത്രിക്കുവാനുമുള്ള സഭയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അവകാശത്തെ ഭരണകൂടം മാനിക്കണം. അതേസമയം വിദ്യാഭ്യാസം കേവലമൊരു ലാഭകരമായ വ്യവസായമായി മാറാതെ നോക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. തത്വചിന്തകനായ ജോൺ ലോക്ക് പറഞ്ഞതുപോലെ, പ്രകൃതിദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊള്ളേണ്ടത്. പാവപ്പെട്ട കുട്ടികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ ഭരണകൂടം പദ്ധതികൾ ആവിഷ്കരിക്കണം. പാഠ്യപദ്ധതികൾ ആധുനികവും എന്നാൽ അതേസമയം സാംസ്കാരിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതുമാകണം. വിദ്യാലയങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുവാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. വിദ്യാഭ്യാസമെന്നത് ഒരു രാഷ്ട്രത്തിന്റെ നിക്ഷേപമാണ്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാൻ ഭരണാധികാരികൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനകാലത്തെ കേവലം പരീക്ഷകൾ ജയിക്കുവാനുള്ള സമയമായി കാണരുത്. അതൊരു സ്വയം സമർപ്പണത്തിന്റെ കാലമാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന കൽപ്പന വിദ്യാഭ്യാസത്തിലും ബാധകമാണ്. ബുദ്ധിയുപയോഗിച്ച് സത്യത്തെ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നതും പഠിക്കുന്നതും ഒരു ആരാധനയാണ്. ഒരു വിദ്യാർത്ഥിയുടെ കടമ തനിക്ക് ലഭിച്ച കഴിവുകളെ പരമാവധി വികസിപ്പിക്കുക എന്നതാണ്.
താലന്തുകളുടെ ഉപമയിൽ പറയുന്നത് പോലെ തനിക്ക് ലഭിച്ച കഴിവുകൾ വർദ്ധിപ്പിക്കാത്തവൻ ശിക്ഷാർഹനാണ്. അറിവ് എന്നത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സേവിക്കപ്പെടാനല്ല, സേവിക്കാനാണ് ഞാൻ വന്നത് എന്ന് ക്രിസ്തു പറഞ്ഞത് വിദ്യാർത്ഥികൾ മാതൃകയാക്കണം. ലോകം ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അറിവില്ലായ്മയല്ല, മറിച്ച് അറിവിനെ സ്നേഹമില്ലാതെ ഉപയോഗിക്കുന്നതാണ്. അതിനാൽ അറിവിനോടൊപ്പം കാരുണ്യവും വിനയവും വിദ്യാർത്ഥികൾ കൈമുതലാക്കണം. മഹാനായ തത്വചിന്തകൻ സോക്രട്ടീസ് പറഞ്ഞതുപോലെ, തനിക്ക് ഒന്നുമറിയില്ല എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവിന്റെ തുടക്കം. ഈ വിനയം വിദ്യാർത്ഥികളെ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ പ്രേരിപ്പിക്കും. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ മൗനം പാലിക്കാതെ ക്രിയാത്മകമായി ഇടപെടുവാൻ ഈ തലമുറയ്ക്ക് സാധിക്കണം. വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിൽ കുടുംബവും വിദ്യാലയവും തമ്മിലുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ്. സഭ പഠിപ്പിക്കുന്നതുപോലെ കുടുംബം ഒരു ചെറു സഭയാണ്. അവിടെയാണ് സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആദ്യ പാഠങ്ങൾ കുട്ടി പഠിക്കുന്നത്. മാതാപിതാക്കളുടെ ജീവിത മാതൃകയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. വിദ്യാലയങ്ങൾ കുടുംബത്തിന്റെ തുടർച്ചയായിരിക്കണം. അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കുട്ടിയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാതാപിതാക്കളെ ഈ പ്രക്രിയയിൽ സജീവമായി പങ്കുചേർക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടികൾക്ക് ശരിയായ സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം തന്നെ അവരെ അച്ചടക്കത്തിലേക്ക് നയിക്കുവാൻ അധ്യാപക രക്ഷാകർത്തൃ കൂട്ടായ്മയ്ക്ക് സാധിക്കണം. അച്ചടക്കമെന്നത് ശിക്ഷയല്ല, മറിച്ച് ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാനുള്ള പരിശീലനമാണ്. ഇമ്മാനുവൽ കാന്റ് നിരീക്ഷിക്കുന്നതുപോലെ, മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മനുഷ്യനായിത്തീരുന്നുള്ളൂ. ഈ വളർച്ചയിൽ കുടുംബം നൽകുന്ന സ്നേഹവും വിദ്യാലയം നൽകുന്ന അറിവും ഒരുപോലെ പ്രധാനമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ലോകത്താണ്. പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവോടെ വിദ്യാഭ്യാസ മേഖല മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഇത് വിദ്യാഭ്യാസത്തിന് വലിയ സാധ്യതകൾ നൽകുമ്പോൾ തന്നെ വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. സഭ സാങ്കേതിക വിദ്യയെ എതിർക്കുന്നില്ല, മറിച്ച് അതിനെ മനുഷ്യത്വപരമായി ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുന്നു. ലോകം സാങ്കേതിക വിദ്യയുടെ കടലിൽ മുങ്ങിപ്പോകുമ്പോഴും മനുഷ്യന്റെ ആത്മാവിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താ പദ്ധതി ഏറെ ആവശ്യമാണെന്ന് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിൽ എടുത്തു പറയുന്നുണ്ട്. വിവരങ്ങൾ അറിവല്ല എന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയണം. അതിനാൽ ഇന്റർനെറ്റിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ അവർക്ക് സാധിക്കണം. പാപ്പ തന്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഡിജിറ്റൽ ലോകം മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുവാൻ സഹായിക്കണം, അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തരുത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും അശ്ലീലതയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള കടമ ഭരണകൂടത്തിനും വിദ്യാലയങ്ങൾക്കുമുണ്ട്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിലെ ദുരിതങ്ങൾ കുറയ്ക്കുവാനും വിജ്ഞാനം എല്ലാവരിലേക്കും എത്തിക്കുവാനും വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയെടുക്കണം. ആത്മീയമായ ശൂന്യത ഒരിക്കലും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കൊണ്ട് നികത്തുവാൻ കഴിയില്ല എന്ന് സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ പ്രാർത്ഥനയ്ക്കും നിശബ്ദതയ്ക്കും ജീവിതത്തിൽ ഇടം കണ്ടെത്തുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം കുട്ടികളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും നശിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതിനാൽ വിദ്യാഭ്യാസം എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു തീർത്ഥാടനമാണ്. കത്തോലിക്കാ സഭ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം കുട്ടികളെ ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും അടുപ്പിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനോടൊപ്പം തന്നെ കടമകൾ വിശ്വസ്തതയോടെ നിർവഹിക്കുന്ന ഒരു തലമുറയെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്. ലോകത്തിന്റെ പ്രകാശമായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന ബോധ്യം ഓരോ കുട്ടിയിലും വളർത്തുവാൻ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യത്തിന് സാധിക്കണം. അപ്രകാരം സമാധാനം ലോകത്തിൽ സംസ്ഥാപിക്കപ്പെടണം. അറിവ് ദൈവത്തിന്റെ ദാനമാണ്. അത് മാനവികതയുടെ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ വരികൾ എഴുതി ബേബി ജോൺ ഭാഗവതരും ഷാജി തുമ്പേച്ചിറയിലച്ചനും ചേർന്ന് സംഗീതം നൽകിയ ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂലൈ മാസം 26-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. നിങ്ങൾ ക്രിസ്തുവിന്റെ യൗവനം ജീവിക്കുന്നവരാണ് യുവാക്കളോട് പാപ്പ. സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവർ, സേവനത്തിനായി ഐക്യപ്പെട്ടവർ എന്ന പ്രമേയത്തിൽ പെറുവിലെ ചോത്ത കുതേർവോ രൂപതയിൽ സംഘടിപ്പിക്കപ്പെട്ട 2-ാമത് രൂപത യുവജന സംഗമത്തിൽ പങ്കാളികളായ യുവജനങ്ങൾക്ക് ലിയോ 14-ാമൻ പാപ്പ വീഡിയോ സന്ദേശം നൽകി. യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പങ്കുവയ്ക്കുവാൻ ഏകദേശം 18 ഇടവകകളിൽ നിന്നായി ഒരുമിച്ചു കൂടിയ യുവജനങ്ങളുടെ അനുഭവം ഏറെ മനോഹരമാണെന്നും ഈ കൂട്ടായ്മ സഭയ്ക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ജീവിത സൗകര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സോഫ യുവാക്കൾ ആകരുതെന്ന് പാപ്പ യുവാക്കളെ ശക്തമായി ഓർമ്മിപ്പിച്ചു. നിസ്സംഗത വെടിഞ്ഞ് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന പരിശുദ്ധമായ ഒരു വിപ്ലവത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നീതിക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള ദാഹം യുവജനങ്ങളുടെ പ്രത്യേകതയാണ് പാപ്പ. പോർച്ചുഗലിലെ ലമേഗോയിൽ നടന്ന 2-ാമത് റിജോയിസ് ദേശീയ യുവജന സംഗമത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വീഡിയോ സന്ദേശം നൽകി. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുമെന്ന വിശുദ്ധ പൗലോസ് അപ്പസ്തോലിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലും ഇടവകകളിലും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവാനും ഹൃദയവാതിലുകൾ ക്രിസ്തുവിനായി തുറന്നുകൊടുക്കുവാനും പാപ്പ യുവാക്കളെ ആഹ്വാനം ചെയ്തു. യുവജനങ്ങളെ വിശ്വാസവഴിയിൽ നയിക്കുന്ന മെത്രാന്മാരോടും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരോടും ചേർന്ന് ഈ സന്തോഷം പങ്കുവയ്ക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിലുള്ള ഐക്യമാണ് നമ്മുടെ സന്തോഷത്തിന്റെ യഥാർത്ഥ കാരണമെന്നും വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്കിടയിലും ക്രിസ്തുവിലൂടെ നാം ഒരു ശരീരമായി മാറുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സത്യത്തിനും നീതിക്കും കാരുണ്യത്തിനുമായി ദാഹിക്കുന്ന ഇന്നത്തെ യുവാക്കൾ ലോകത്തിന് വലിയ പ്രകാശമാണെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. യുവാക്കളുടെ വിശ്വാസ തീക്ഷ്ണതയും ദൈവത്തോടുള്ള സ്നേഹവും സഭയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ക്രിസ്തുവില്ലാത്ത ജീവിതം കൃപയില്ലാത്ത ജീവിതമാണ് പാപ്പ. ബ്രസീലിലെ ഫോർത്താലെറ്റ്സയിൽ നടന്ന ഹല്ലേലൂയ ഫെസ്റ്റിവൽ 2026-ൽ പങ്കെടുത്ത യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വീഡിയോ സന്ദേശം നൽകി. സംഗീതത്തിലൂടെയും ആരാധനയിലൂടെയും അനേകരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഈ സംഗമം കുംഭസാരത്തിനും അനേകരുടെ മാനസാന്തരത്തിനും പൗരോഹിത്യ സന്യാസ വിളികൾക്കും കാരണമാകുന്നുവെന്ന് അദ്ദേഹം സന്ദേശത്തിൽ കുറിച്ചു. യുവജനങ്ങളുടെ ഉത്സാഹം സഭയ്ക്ക് പുതിയ പ്രേഷിത ചൈതന്യം നൽകുന്നുവെന്നും ലോകത്തെ മാറ്റിമറിക്കുവാൻ അത്യാവശ്യമായ മിഷനറി ഊർജം യുവജനങ്ങളിൽ ഉണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സുവിശേഷ പ്രഘോഷണത്തിനാവശ്യമായ തീക്ഷ്ണത ഉപേക്ഷിക്കരുതെന്ന് പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. മനുഷ്യന്റെ ആഴമായ ആഗ്രഹങ്ങൾക്ക് ഉത്തരം നൽകുന്നതും സത്യം വെളിപ്പെടുത്തുന്നതും യേശുവാണെന്നും ക്രിസ്തുവില്ലാത്ത ജീവിതം കൃപയില്ലാത്ത ജീവിതമാണെന്നും അവിടുന്നാണ് വഴിയും സത്യവും ജീവനുമെന്നും ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു. നാം സ്നേഹിക്കുന്നവരുമായും ഈ സത്യം പങ്കുവയ്ക്കണമെന്നും ക്രിസ്തുവിലൂടെ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം പാപ്പ. വിശുദ്ധ നാട്ടിലും മധ്യപൂർവേഷ്യയിലും തുടരുന്ന ആക്രമണങ്ങളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ നീതിയുക്തമായ പരിഹാരം കണ്ടെത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ഓരോ മനുഷ്യന്റെയും തുല്യ അന്തസ്സും തുല്യ അവകാശങ്ങളും അടിസ്ഥാനമാക്കിയുള്ള നീതിയുക്തമായ ഒരു രാഷ്ട്രീയ പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ സ്ഥലങ്ങളുടെ പവിത്രതയെയും നിലവിലുള്ള അവസ്ഥയെയും ബാധിക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളും പുതിയ സൈനിക നീക്കങ്ങളും ഒഴിവാക്കണമെന്നും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക സഭകൾക്കുള്ള 2027 സിനഡൽ അസംബ്ലി മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രാദേശിക സഭകളുടെ സിനഡൽ സമ്മേളനങ്ങൾ 2027 നടക്കാനിരിക്കെ അവയ്ക്ക് ആവശ്യമായ മാനദണ്ഡങ്ങളും പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ പഠന സഹായി ഓർമ്മിക്കുക എന്ന പേരിൽ സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിച്ചു. മൂല്യനിർണയം ഒരു സാങ്കേതിക വ്യായാമമല്ല, മറിച്ച് നന്ദിയുടെയും സത്യത്തിന്റെയും അനുഭവമാണെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചു. പ്രാദേശിക സഭാ കൂട്ടായ്മകളുടെ യാത്രയിൽ കർത്താവ് കരം പിടിച്ച് മുൻപോട്ട് നടത്തിയത് തിരിച്ചറിയുകയും അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുവാൻ സ്വയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് ഓർക്കുക എന്നതിനർത്ഥമെന്നും, ഇങ്ങനെയാണ് സഭ മാനസാന്തരപ്പെടുവാൻ കൂടുതൽ പ്രാപ്തയാകുന്നതെന്നും സിനഡിന്റെ സെക്രട്ടറി ജനറൽ കർദിനാൾ മാരിയോ ഗ്രെച്ച് പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂലൈ മാസം 26 തീയതി റോമിന് പുറത്ത് കസ്തൽ ഗന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലായിരിക്കുന്ന ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പതിനേഴാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയായിരുന്നു പാപ്പ തന്റെ സന്ദേശം നൽകിയത്.
1: Al centro dell'insegnamento di Gesù c'è il mistero del regno di Dio, che il Vangelo di oggi paragona a una perla e a un tesoro. Le parabole lasciano intendere la sorpresa di chi trova ciò che non poteva neanche sperare, al punto che vendere o lasciare tutto non appare ormai una rinuncia, ma un guadagno.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച. യേശുവിന്റെ പ്രബോധനങ്ങളുടെ കേന്ദ്രം ദൈവരാജ്യത്തിന്റെ രഹസ്യമാണ്. ഇന്നത്തെ സുവിശേഷം അതിനെ ഒരു രത്നത്തോടും നിധിയോടും ഉപമിക്കുന്നു. താൻ പ്രതീക്ഷിക്കാത്ത ഒന്ന് കണ്ടെത്തുന്നവന്റെ വിസ്മയമാണ് ഈ ഉപമകൾ സൂചിപ്പിക്കുന്നത്. ആ നിധി സ്വന്തമാക്കുവാൻ ഉള്ളതെല്ലാം വിൽക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് ഒരു നഷ്ടമായിട്ടല്ല, മറിച്ച് ലാഭമായിട്ടാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. സുവിശേഷത്തിന്റെ ആദ്യ താളുകൾ മുതൽ തന്നെ അനുഗമിക്കുവാനുള്ള യേശുവിന്റെ ആഹ്വാനം അപ്രതിരോധ്യമായിട്ടാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അത് തീർച്ചയായും സ്വതന്ത്രമാണ്, എങ്കിലും അടിയന്തര സ്വഭാവമുള്ളതും വലിയ ആഗ്രഹത്തോടെ പെട്ടെന്ന് മറുപടി നൽകുവാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. ദൈവം നമുക്ക് അരികിലുണ്ടെന്നും അവിടുത്തെ കണ്ടെത്തുവാൻ കഴിയുമെന്നും വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വശമാണിത്. അവിടുത്തെ രാജ്യവുമായുള്ള കൂടിക്കാഴ്ച ജീവിതത്തെ ഇടുങ്ങിയതാക്കുകയല്ല, മറിച്ച് വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സാധ്യതകളിലേക്കുള്ള വളർച്ചയാണ്, കുറവുകളിലേക്കുള്ള പിന്മാറ്റമല്ല. യേശു വളരെയധികം പ്രാധാന്യം നൽകുന്ന രണ്ടാമതൊരു വശമുണ്ട്. വയലിൽ ഒളിപ്പിച്ചുവെച്ച നിധി കണ്ടെത്തുന്നത് ഒരുപക്ഷെ ഒരു കർഷകനായിരിക്കാം. എന്നാൽ വിലയേറിയ മുത്ത് തിരിച്ചറിയുന്നത് ഒരു വ്യാപാരിയോ സഞ്ചാരിയോ ആയിരിക്കാം. ഇതിനു പിന്നാലെ വരുന്ന രണ്ട് ഉപമകളിലെ കഥാപാത്രങ്ങൾ മത്സ്യത്തൊഴിലാളികളും പഴയതും പുതിയതുമായ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരു നിയമജ്ഞരുമാണ്. മറ്റു ചില ഉപമകളിൽ മാവ് കുഴയ്ക്കുന്ന സ്ത്രീയിലും വീട് വൃത്തിയാക്കുന്ന മറ്റൊരു സ്ത്രീയിലും യുദ്ധം ആസൂത്രണം ചെയ്യുന്ന രാജാവിലും ഗോപുരം പണിയുന്ന മനുഷ്യനിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഭരണാധികാരികളിലും ഇടയന്മാരിലും കർഷകരിലും ദൈവരാജ്യം ദൃശ്യമാക്കുന്നു. ചുരുക്കത്തിൽ, ദൈവരാജ്യം അതിന്റെ വിലമതിക്കാനാവാത്ത സൗന്ദര്യം വ്യത്യസ്ത പാതകളിൽ വെളിപ്പെടുത്തുന്നു. എന്നാൽ അത് പുരുഷന്മാരെയും സ്ത്രീകളെയും യുവാക്കളെയും വയോധികരെയും ദരിദ്രരെയും സമ്പന്നരെയും ഒരുപോലെ ആഴമായ നവീകരണത്തിലേക്ക് വിളിക്കുന്നു. എല്ലാവർക്കും അത് മനസ്സിലാക്കുവാനും അതിലേക്ക് ആകർഷിക്കപ്പെടുവാനും സാധിക്കും. ഇന്നും സഭയെന്നത് വിവിധ വംശങ്ങളിലും സംസ്കാരങ്ങളിലും കഴിവുകളിലും ഉത്തരവാദിത്വങ്ങളിലും ഉള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. എങ്കിലും എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണെന്ന് തിരിച്ചറിയുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്നാണ് ആ നിഗൂഢമായ നിധി, വിലയേറിയ മുത്ത്, ചിതറിപ്പോയവരെ ഒരുമിച്ചു കൂട്ടുന്ന വല. ആരംഭം

0: ആ നിധിയെ കണ്ടെത്തുവാനുമുള്ള ജ്ഞാനമാണത്. ഉപഭോഗ സംസ്കാരം നമ്മുടെ അഭിരുചികളെ മാറ്റിമറിക്കുകയും പുതിയ ആവശ്യങ്ങൾ നിരന്തരം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അത് നൽകുന്ന ഉത്തരങ്ങൾ ഒരിക്കലും തൃപ്തി നൽകുന്നില്ല. ചിലപ്പോൾ അവ ഹൃദയത്തെ വിഷലിപ്തമാക്കുകയും ചെയ്യുന്നു. അതിനാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് നാം തിരിച്ചറിയണം. ദൈവവുമായുള്ള ബന്ധമെന്ന നിധിയാണ് നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതും അന്യോന്യമുള്ള ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതും. ജ്ഞാനത്തിന്റെ സിംഹാസനമായ മറിയത്തിന്റെ സഹായം ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ യേശുവിലേക്ക് നയിക്കട്ടെ. അങ്ങനെ അവ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ.
1: Intercessione di Maria, sede della sapienza, orienti a Gesù il nostro desiderio di vita perché si realizzi in pienezza.
0: പാപ്പായുടെ ഈ സന്ദേശത്തിന് ശേഷം കർത്താവിന്റെ മാലാഖ എന്ന് തുടങ്ങുന്ന മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Dominus vobiscum. Sit nomen Domini benedictum. Adiutorium nostrum in nomine Domini. Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
0: തുടർന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധഭീകരതയെ എടുത്തു പറയുകയും സമാധാനവും സംഭാഷണവും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഏവരോടും അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥനകൾ തേടുകയും ചെയ്തു. തുടർന്ന് ജൂലൈ മാസം 26-ാം തീയതി തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോവാക്കിമിന്റെയും അന്നയുടെയും സ്മരണ പുതുക്കിക്കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മുത്തശ്ശി മുത്തച്ഛന്മാർക്കും ദിനാശംസകൾ നേരുകയും അവർക്കായി പ്രാർത്ഥിക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്കു വേണ്ടി എത്തിച്ചേർന്ന എല്ലാ വിശ്വാസികളെയും അഭിസംബോധന ചെയ്യുകയും തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും ചെയ്തുകൊണ്ട് മധ്യാന പ്രാർത്ഥന അവസാനിച്ചു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ CMI വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂലൈ മാസം 26-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. നിങ്ങൾ ക്രിസ്തുവിന്റെ യൗവനം ജീവിക്കുന്നവരാണ് യുവാക്കളോട് പാപ്പ. സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവർ, സേവനത്തിനായി ഐക്യപ്പെട്ടവർ എന്ന പ്രമേയത്തിൽ പെറുവിലെ ചോത്ത കുതേർവോ രൂപതയിൽ സംഘടിപ്പിക്കപ്പെട്ട 2-ാമത് രൂപത യുവജന സംഗമത്തിൽ പങ്കാളികളായ യുവജനങ്ങൾക്ക് ലിയോ 14-ാമൻ പാപ്പ വീഡിയോ സന്ദേശം നൽകി. യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പങ്കുവയ്ക്കുവാൻ ഏകദേശം 18 ഇടവകകളിൽ നിന്നായി ഒരുമിച്ചു കൂടിയ യുവജനങ്ങളുടെ അനുഭവം ഏറെ മനോഹരമാണെന്നും ഈ കൂട്ടായ്മ സഭയ്ക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ജീവിത സൗകര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സോഫ യുവാക്കൾ ആകരുതെന്ന് പാപ്പ യുവാക്കളെ ശക്തമായി ഓർമ്മിപ്പിച്ചു. നിസ്സംഗത വെടിഞ്ഞ് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന പരിശുദ്ധമായ ഒരു വിപ്ലവത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നീതിക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള ദാഹം യുവജനങ്ങളുടെ പ്രത്യേകതയാണ് പാപ്പ. പോർച്ചുഗലിലെ ലമേഗോയിൽ നടന്ന 2-ാമത് റിജോയിസ് ദേശീയ യുവജന സംഗമത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വീഡിയോ സന്ദേശം നൽകി. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുമെന്ന വിശുദ്ധ പൗലോസപ്പസ്തോലിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലും ഇടവകകളിലും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവാനും ഹൃദയവാതിലുകൾ ക്രിസ്തുവിനായി തുറന്നുകൊടുക്കുവാനും പാപ്പ യുവാക്കളെ ആഹ്വാനം ചെയ്തു. യുവജനങ്ങളെ വിശ്വാസ വഴിയിൽ നയിക്കുന്ന മെത്രാന്മാരോടും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരോടും ചേർന്ന് ഈ സന്തോഷം പങ്കുവയ്ക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിലുള്ള ഐക്യമാണ് നമ്മുടെ സന്തോഷത്തിന്റെ യഥാർത്ഥ കാരണമെന്നും വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്കിടയിലും ക്രിസ്തുവിലൂടെ നാം ഒരു ശരീരമായി മാറുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സത്യത്തിനും നീതിക്കും കാരുണ്യത്തിനുമായി ദാഹിക്കുന്ന ഇന്നത്തെ യുവാക്കൾ ലോകത്തിന് വലിയ പ്രകാശമാണെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. യുവാക്കളുടെ വിശ്വാസ തീക്ഷ്ണതയും ദൈവത്തോടുള്ള സ്നേഹവും സഭയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ക്രിസ്തുവില്ലാത്ത ജീവിതം കൃപയില്ലാത്ത ജീവിതമാണ് പാപ്പ. ബ്രസീലിലെ ഫോർട്ടാലെസയിൽ നടന്ന ഹല്ലേലൂയ ഫെസ്റ്റിവൽ 2026-ൽ പങ്കെടുത്ത യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വീഡിയോ സന്ദേശം നൽകി. സംഗീതത്തിലൂടെയും ആരാധനയിലൂടെയും അനേകരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഈ സംഗമം കുംഭസാരത്തിനും അനേകരുടെ മാനസാന്തരത്തിനും പൗരോഹിത്യ സന്യാസ വിളികൾക്കും കാരണമാകുന്നുവെന്ന് അദ്ദേഹം സന്ദേശത്തിൽ കുറിച്ചു. യുവജനങ്ങളുടെ ഉത്സാഹം സഭയ്ക്ക് പുതിയ പ്രേഷിത ചൈതന്യം നൽകുന്നുവെന്നും ലോകത്തെ മാറ്റിമറിക്കുവാൻ അത്യാവശ്യമായ മിഷനറി ഊർജം യുവജനങ്ങളിൽ ഉണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സുവിശേഷ പ്രഘോഷണത്തിനാവശ്യമായ തീക്ഷ്ണത ഉപേക്ഷിക്കരുതെന്ന് പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. മനുഷ്യന്റെ ആഴമായ ആഗ്രഹങ്ങൾക്ക് ഉത്തരം നൽകുന്നതും സത്യം വെളിപ്പെടുത്തുന്നതും യേശുവാണെന്നും ക്രിസ്തുവില്ലാത്ത ജീവിതം കൃപയില്ലാത്ത ജീവിതമാണെന്നും അവിടുന്നാണ് വഴിയും സത്യവും ജീവനുമെന്നും ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു. നാം സ്നേഹിക്കുന്നവരുമായും ഈ സത്യം പങ്കുവയ്ക്കണമെന്നും ക്രിസ്തുവിലൂടെ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം പാപ്പ. വിശുദ്ധ നാട്ടിലും മധ്യപൂർവേഷ്യയിലും തുടരുന്ന ആക്രമണങ്ങളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ നീതിയുക്തമായ പരിഹാരം കണ്ടെത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ഓരോ മനുഷ്യന്റെയും തുല്യ അന്തസ്സും തുല്യ അവകാശങ്ങളും അടിസ്ഥാനമാക്കിയുള്ള നീതിയുക്തമായ ഒരു രാഷ്ട്രീയ പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ സ്ഥലങ്ങളുടെ പവിത്രതയെയും നിലവിലുള്ള അവസ്ഥയെയും ബാധിക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളും പുതിയ സൈനിക നീക്കങ്ങളും ഒഴിവാക്കണമെന്നും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക സഭകൾക്കുള്ള 2027 സിനഡൽ അസംബ്ലി മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രാദേശിക സഭകളുടെ സിനഡൽ സമ്മേളനങ്ങൾ 2027 നടക്കാനിരിക്കെ അവയ്ക്ക് ആവശ്യമായ മാനദണ്ഡങ്ങളും പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ പഠന സഹായി ഓർമ്മിക്കുക എന്ന പേരിൽ സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിച്ചു. മൂല്യനിർണയം ഒരു സാങ്കേതിക വ്യായാമമല്ല, മറിച്ച് നന്ദിയുടെയും സത്യത്തിന്റെയും അനുഭവമാണെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചു. പ്രാദേശിക സഭാ കൂട്ടായ്മകളുടെ യാത്രയിൽ കർത്താവ് കരം പിടിച്ച് മുൻപോട്ട് നടത്തിയത് തിരിച്ചറിയുകയും അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുവാൻ സ്വയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് ഓർക്കുക എന്നതിനർത്ഥമെന്നും, ഇങ്ങനെയാണ് സഭ മാനസാന്തരപ്പെടുവാൻ കൂടുതൽ പ്രാപ്തയാകുന്നതെന്നും സിനഡിന്റെ സെക്രട്ടറി ജനറൽ കർദിനാൾ മാരിയോ ഗ്രെച്ച് പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂലൈ മാസം 26 തീയതി റോമിന് പുറത്ത് കസ്തൽ ഗന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലായിരിക്കുന്ന ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പതിനേഴാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയായിരുന്നു പാപ്പ തന്റെ സന്ദേശം നൽകിയത്.
1: Al centro dell'insegnamento di Gesù c'è il mistero del regno di Dio, che il Vangelo di oggi paragona a una perla e a un tesoro. Le parabole lasciano intendere la sorpresa di chi trova ciò che non poteva neanche sperare, al punto che vendere o lasciare tutto non appare ormai una rinuncia, ma un guadagno.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച. യേശുവിന്റെ പ്രബോധനങ്ങളുടെ കേന്ദ്രം ദൈവരാജ്യത്തിന്റെ രഹസ്യമാണ്. ഇന്നത്തെ സുവിശേഷം അതിനെ ഒരു രത്നത്തോടും നിധിയോടും ഉപമിക്കുന്നു. താൻ പ്രതീക്ഷിക്കാത്ത ഒന്ന് കണ്ടെത്തുന്നവന്റെ വിസ്മയമാണ് ഈ ഉപമകൾ സൂചിപ്പിക്കുന്നത്. ആ നിധി സ്വന്തമാക്കുവാൻ ഉള്ളതെല്ലാം വിൽക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് ഒരു നഷ്ടമായിട്ടല്ല, മറിച്ച് ലാഭമായിട്ടാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. സുവിശേഷത്തിന്റെ ആദ്യ താളുകൾ മുതൽ തന്നെ അനുഗമിക്കുവാനുള്ള യേശുവിന്റെ ആഹ്വാനം അപ്രതിരോധ്യമായിട്ടാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അത് തീർച്ചയായും സ്വതന്ത്രമാണ്, എങ്കിലും അടിയന്തര സ്വഭാവമുള്ളതും വലിയ ആഗ്രഹത്തോടെ പെട്ടെന്ന് മറുപടി നൽകുവാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. ദൈവം നമുക്ക് അരികിലുണ്ടെന്നും അവിടുത്തെ കണ്ടെത്തുവാൻ കഴിയുമെന്നും വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വശമാണിത്. അവിടുത്തെ രാജ്യവുമായുള്ള കൂടിക്കാഴ്ച ജീവിതത്തെ ഇടുങ്ങിയതാക്കുകയല്ല, മറിച്ച് വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സാധ്യതകളിലേക്കുള്ള വളർച്ചയാണ്, കുറവുകളിലേക്കുള്ള പിന്മാറ്റമല്ല. യേശു വളരെയധികം പ്രാധാന്യം നൽകുന്ന രണ്ടാമതൊരു വശമുണ്ട്. വയലിൽ ഒളിപ്പിച്ചുവെച്ച നിധി കണ്ടെത്തുന്നത് ഒരുപക്ഷെ ഒരു കർഷകനായിരിക്കാം. എന്നാൽ വിലയേറിയ മുത്ത് തിരിച്ചറിയുന്നത് ഒരു വ്യാപാരിയോ സഞ്ചാരിയോ ആയിരിക്കാം. ഇതിനു പിന്നാലെ വരുന്ന രണ്ട് ഉപമകളിലെ കഥാപാത്രങ്ങൾ മത്സ്യത്തൊഴിലാളികളും പഴയതും പുതിയതുമായ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരു നിയമജ്ഞരുമാണ്. മറ്റു ചില ഉപമകളിൽ മാവ് കുഴയ്ക്കുന്ന സ്ത്രീയിലും വീട് വൃത്തിയാക്കുന്ന മറ്റൊരു സ്ത്രീയിലും യുദ്ധം ആസൂത്രണം ചെയ്യുന്ന രാജാവിലും ഗോപുരം പണിയുന്ന മനുഷ്യനിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഭരണാധികാരികളിലും ഇടയന്മാരിലും കർഷകരിലും ദൈവരാജ്യം ദൃശ്യമാക്കുന്നു. ചുരുക്കത്തിൽ, ദൈവരാജ്യം അതിന്റെ വിലമതിക്കാനാവാത്ത സൗന്ദര്യം വ്യത്യസ്ത പാതകളിൽ വെളിപ്പെടുത്തുന്നു. എന്നാൽ അത് പുരുഷന്മാരെയും സ്ത്രീകളെയും യുവാക്കളെയും വയോധികരെയും ദരിദ്രരെയും സമ്പന്നരെയും ഒരുപോലെ ആഴമായ നവീകരണത്തിലേക്ക് വിളിക്കുന്നു. എല്ലാവർക്കും അത് മനസ്സിലാക്കുവാനും അതിലേക്ക് ആകർഷിക്കപ്പെടുവാനും സാധിക്കും. ഇന്നും സഭയെന്നത് വിവിധ വംശങ്ങളിലും സംസ്കാരങ്ങളിലും കഴിവുകളിലും ഉത്തരവാദിത്വങ്ങളിലും ഉള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. എങ്കിലും എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണെന്ന് തിരിച്ചറിയുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്നാണ് ആ നിഗൂഢമായ നിധി, വിലയേറിയ മുത്ത്, ചിതറിപ്പോയവരെ ഒരുമിച്ചുകൂട്ടുന്ന വല. ആരംഭം മുതൽ വാസ്തവത്തിൽ യേശു തന്റെ ചുറ്റും ഒരുമിച്ചുകൂട്ടിയത് സാധാരണ നിലയിൽ ഒരിക്കലും ഒന്നിച്ചു വരാത്ത മനുഷ്യരെയാണ്. ദൈവം ആരെയും പക്ഷപാതപരമായി പരിഗണിക്കുന്നില്ലെന്നും അവിടുത്തെ തിരഞ്ഞെടുപ്പ് എന്നത് പ്രത്യേകിച്ചും എളിയവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള മുൻഗണനയാണെന്നും ഇതുവഴി അവിടുന്ന് കാണിച്ചു തന്നു. സഹോദരി, സഹോദരന്മാരെ, യുവരാജാവായ സോളമൻ പ്രാർത്ഥിച്ചതുപോലെ അതേ ദാനത്തിനായി നമുക്കും അപേക്ഷിക്കാം. വിലയേറിയ മുത്തിനെ തിരിച്ചറിയുവാനും സർവസ്വവും വിൽക്കുവാൻ മൂല്യമുള്ള ആ നിധിയെ കണ്ടെത്തുവാനുമുള്ള ജ്ഞാനമാണത്. ഉപഭോഗ സംസ്കാരം നമ്മുടെ അഭിരുചികളെ മാറ്റിമറിക്കുകയും പുതിയ ആവശ്യങ്ങൾ നിരന്തരം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അത് നൽകുന്ന ഉത്തരങ്ങൾ ഒരിക്കലും തൃപ്തി നൽകുന്നില്ല. ചിലപ്പോൾ അവ ഹൃദയത്തെ വിഷലിപ്തമാക്കുകയും ചെയ്യുന്നു. അതിനാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് നാം തിരിച്ചറിയണം. ദൈവവുമായുള്ള ബന്ധമെന്ന നിധിയാണ് നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതും അന്യോന്യമുള്ള ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതും. ജ്ഞാനത്തിന്റെ സിംഹാസനമായ മറിയത്തിന്റെ സഹായം ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ യേശുവിലേക്ക് നയിക്കട്ടെ. അങ്ങനെ അവ പൂർണതയിൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ.
1: Intercessione di Maria, sede della sapienza, orienti a Gesù il nostro desiderio di vita perché si realizzi in pienezza.
0: പാപ്പായുടെ ഈ സന്ദേശത്തിന് ശേഷം കർത്താവിന്റെ മാലാഖ എന്ന് തുടങ്ങുന്ന മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Dominus vobiscum. Sit nomen Domini benedictum. Adiutorium nostrum in nomine Domini. Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
0: തുടർന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധഭീകരതയെ എടുത്തു പറയുകയും സമാധാനവും സംഭാഷണവും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഏവരോടും അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥനകൾ തേടുകയും ചെയ്തു. തുടർന്ന് ജൂലൈ മാസം 26-ാം തീയതി തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോവാക്കിമിന്റെയും അന്നയുടെയും സ്മരണ പുതുക്കിക്കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മുത്തശ്ശി മുത്തച്ഛന്മാർക്കും ദിനാശംസകൾ നേരുകയും അവർക്കായി പ്രാർത്ഥിക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്കു വേണ്ടി എത്തിച്ചേർന്ന എല്ലാ വിശ്വാസികളെയും അഭിസംബോധന ചെയ്യുകയും തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും ചെയ്തുകൊണ്ട് മധ്യാന പ്രാർത്ഥന അവസാനിച്ചു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്ത് സിഎംഐയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം, ആലാപനം എലിസബത്ത് രാജു.